0: എന്തിന് ഒരു പേഴ്സണൽ സപ്പോർട്ട് വർക്കറാകണം? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായി സർട്ടിഫിക്കറ്റ് നേടി നിങ്ങളുടെ കരിയർ ആരംഭിക്കൂ 5 മാസത്തിനുള്ളിൽ. കൂടുതൽ അറിയാനായി സന്ദർശിക്കൂ ontario.ca/gopsw. ഒന്റേരിയോ ഗവൺമെന്റിന്റെ സാമ്പത്തിക പിന്തുണയോടെ.
1: This is your favorite radio station. FM 102.7.
2: Super-o-super-ang-o.
3: New era, new beginning. This is our chance.
4: You're listening to East FM 102.7.
2: Super-o-super-ang-o.